സിഎംആർ തമിളപ്പം സേരി ചുരുക്കം. പ്രജാശക്തി ദേശീയ വേലത്തിട്ടത്തിൻ കീഴ് നെടുന്തീവ് യാഴ്പ്പാണം കടൽ മാർക്കത്തിൽ പുതിയ പയണികൾ പോക്കുവരത്ത് പടകൊന്നെ സേവയിൽ ഈടുപെടുത്ത അമച്ചറവൈ അനുമതി വഴങ്ങിയിരിക്കുന്നത്. ഇന്ത്യാവിൽ മിൻസാര തട്ടുപാട് അധികരിച്ചിരുപ്പതിനാൽ തമിഴ്നാട് ഉള്ളിട്ട് പല മാനിലങ്ങൾ മത്തിയ അരസിടം കൂടുതൽ മിൻസാരം കേട്ട് കോരിക്കൈ വിടുത്തിരിക്കുന്നത്. അധികരിച്ചു വരുകിന്ന മനനലം മറ്റും പാതുകാപ്പ് തുറബാണ് കവലകളെ കരുത്തിൽ കൊണ്ട് നിധി ഉദവിയെയും തിട്ടങ്ങളെയും നീടിക്ക വേണ്ടുമെന്ന് അരസാംഗത്തെ എൽ ജി ബി ടി ക്യു മക്കൾക്ക് സേവ ചെയ്യും കുളുക്കൾ വലിയുറുത്തിയിരിക്കുന്നത്. ലിതുവേനിയാവിന് നാടാളുമന്ത്രം നേറ്റ് തമത് എല്ലയ്ക്കുൾ അണു ആയുധങ്ങളെ നിലനിർത്തുവതക്കാണ് അരസീലമപ്പ് തടയെ നീക്കുവതക്ക് ആദരവ് വാക്കുകളെ വഴങ്ങിയിരിക്കുന്നത്. സിഒമാർ തമിഴപ്പം സേരി ചുരുക്കം കേട്ടിരിക്കുന്നു.

സിഎം ആർ തമിളപ്പം ചുരുക്കം. സൗദിയിൽ മരണദണ്ഡനയ വിധിക്കപ്പെട്ട് സിറച്ചാലയിൽ തടുത്തു വെക്കപ്പെട്ടുള്ള ഇലങ്കൈ ഇളഞ്ഞരാണ് അനോജൻ ശിവരാസ മീത് താക്കുതൽ നടത്തപ്പെട്ടിരുപ്പതാക അവരുടെ ഉറവിനുകൾ തെരുവിത്തിരിക്കുന്നു. പ്രജാസക്തി ദേശീയ വിലത്തിട്ടത്തിൻ കീഴ് നെടുന്തീവ് മറ്റും യാഴ്പ്പാണത്തുക്കാണ് കടൽ മാർക്ക് പയണത്തിൽ പുതിയ പയണികൾ പോക്കുവരത്ത് പടകൊണ്ടേ സേവയിൽ ഈടുപെടുത്ത് അമച്ചറവൈ അനുമതി വഴങ്ങിയിരിക്കുന്നത്. ഇന്ത്യാവിൽ മിൻസാര തട്ടുപാട് അധികരിച്ച് ഉള്ളമയാൽ തമിഴ്നാട് ഉള്ളിട്ട് പൽവേറ് മാനിലങ്ങൾ മത്തിയ അരസാംഗത്തിനമിരുന്ന് മിൻസാരം കേട്ട് കോരിക്കൈ വെടുത്തിരിക്കുന്നു. അധികരിച്ച് വരുന്ന മനനലം മറ്റും പാതുകാപ്പ് തുടർബാണ് കവലകളെ കരുത്തിൽ കൊണ്ട് നിധി ഉദവിയെയും തിട്ടങ്ങളെയും നീടിക്ക വേണ്ടുമെന്ന് അരസാംഗത്തെ LGBTQ മക്കൾക്ക് സേവ ചെയ്യും കുളുക്കൾ വലിയുറുത്തിയിരിക്കുന്നു. ലിതുവേനിയാവின் நாடாளுமன்றம் நேற்று தமது எல்லைக்குள் அணு ஆயுதங்களை நிலநிறுத்துவதற்கான அரசியலமைப்பு தடையை நீக்குவதற்கு ஆதரவாக வாக்களித்திருக்கின்றது. சிஎம்ஆர் தமிழப்பம் செய்திச்சுருக்கம் கேட்டீர்கள். நேரம் 3:04.